0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ അടൂർ പി സുദർശനൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരികൾ.

ഹരീന്ദ്രനാഥ്. ആൻഡ് ഓൺ ദ ഘട്ടം ബൈ ശ്രീ നെടുങ്കുന്നം എസ് ശരത് ചന്ദ്രൻ. ഹി ബിഗിൻസ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, പവനാത്മജ. ഇന്ദ് രാഗ് നാട്ട സെറ്റ് ടു കണ്ടുചാപ്പ് താൾ.

0: അടുത്തതായി എനത് മനം എന്നാരംഭിക്കുന്ന കൃതികൾക്കാം രാഗം ഹരികാംബോജി ആദിതാളം പാപനാശം ശിവൻ രചിച്ചത്.
1: Continuing his Carnatic classical vocal recital, he will now present a composition of Pabanasham Shivan, Yenatha Manam, in the rag Hari Kamboji, set to Adithal.

0: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ അടൂർ പി സുദർശനൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ശ്രീ എസ് ഹരികുമാർ വയലിൻ, ശ്രീ കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, ശ്രീ നെടുങ്കുന്നം എസ് ശരത്ചന്ദ്രൻ ഖടം. അവസാനമായി തോടിരാഗത്തിൽ കമലാംബികെ എന്ന കൃതി കേൾക്കാം. രൂപകതാളം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചത്.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic classical vocal recital by Shri Adoor P. Sudarshanan. He is accompanied on the violin by Shri S. Harikumar, on the mridangam by Shri Kummanam V. G. Harindranath, and on the ghatam by Shri Nedunkunnam S. Sharatchandran. Shri Adoor P. Sudarshanan concludes his Carnatic classical vocal recital with the composition of Muthuswami Deekshithar, Kamalambige, in the rag Thodi, set to Rupakathal.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ അടൂർ പി സുദർശനൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ എസ് ഹരികുമാർ വയലിൻ, ശ്രീ കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം, ശ്രീ നെടുങ്കുന്നം എസ് ശരത്ചന്ദ്രൻ ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Recital by Shri Adoor P. Sudarshanan. Accompanying artists were Shri S. Harikumar on the violin, Shri Kummanam V. G. Harendranath on the mridangam, and Shri Nedungunnam S. Sharadchandran on the ghatam. This program was brought to you by Akashwani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷഡ്കാല ഗോവിന്ദമാരാർ കൃതികൾ കേൾക്കാം.

0: ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ തിരുവനന്തപുരം വി രവീന്ദ്രൻ മൃദംഗം, ശ്രീ മങ്ങാട് കെ വി പ്രമോദ് ഖടം. ആദ്യം ബാലചന്ദ്ര വിഭൂഷിണി എന്ന കൃതി കേൾക്കാം. രാഗം ആരഭി, ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Vocal Concert by Dr. B. Arundhati. She is accompanied on the violin by Shrimati A.L. Manjula Rajesh, on the Mridangam by Thiruvananthapuram Shri V. Ravindran, and on the Ghatam by Mangad Shri K.V. Pramod. Listen to the compositions of Shatkala Govinda Marar. She begins the Carnatic Classical Vocal Concert with Balachandra Vibhushri in the rag Arabi set to Aditaal.

0: ഇനി പാലയമാം പാർവതീശ എന്ന കൃതി കേൾക്കാം. രാഗം ആനന്ദഭൈരവി, ആദിതാളം.
1: കണ്ടിന്യൂയിങ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ കോൺസേർട്ട്, ഷി വിൽ നൗ പ്രസന്റ് പാലയമാം പാർവതീശ.

0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷഡ്കാല ഗോവിന്ദ മാരാർ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ തിരുവനന്തപുരം വി രവീന്ദ്രൻ മൃദംഗം, ശ്രീ മങ്ങാട് കെ വി പ്രമോദ് ഖടം. ഇനി ഭൂപാളം രാഗത്തിൽ തുംഗ പിംഗ എന്ന കൃതികൾക്കാം മിശ്രചാപ്പ് താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Carnatic Classical Vocal Concert by Dr. B. Arundhati. She is accompanied on the violin by Shrimati A. L. Manjula Rajesh, on the mridangam by Thiruvananthapuram Shri V. Ravindran, and on the ghatam by Mangad Shri K. V. Pramod. Now listen to Tunga Pinga in the rag Bhopalam, set to Mr. Chapatal.

0: അവസാനമായി കേദാരഗൗള രാഗത്തിൽ ക്ഷീരസാഗര വാസരമാധവ എന്ന കൃതി കേൾക്കാം ആദിതാളം.
1: ഡോക്ടർ ബി അരുന്ധതി കൺക്ലൂഡ്സ് എ കർണാട്ടിക് ക്ലാസിക്കൽ വോക്കൽ കോൺസേർട്ട് വിത്ത് ക്ഷീരസാഗര വാസരമാധവ ഇൻ ദ രാഗ് കേദാരഗൗള സെറ്റ് ടു ആദിതാൾ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ ബി അരുന്ധതി പാടിയ ഷട്കാല ഗോവിന്ദമാരാർ കൃതികൾ. ശ്രീമതി എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, ശ്രീ തിരുവനന്തപുരം വി രവീന്ദ്രൻ മൃദംഗം, ശ്രീ മങ്ങാട് കെ വി പ്രമോദ് ഖടം. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You were listening to Carnatic Classical Vocal Concert by Dr. B. Arundhati. Accompanying artists were Shrimati A.L. Manjula Rajesh on the violin, Thiruvananthapuram Shri V. Ravindran on the mridangam, and Mangad Shri K.V. Pramod on the ghatam. This program was brought to you by Akashwani Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ കെജി ജയന്റെ സംഗീത കച്ചേരി കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. Now we bring you a vocal recital by KG Jayan. He is accompanied by CS Anurup on violin, Vaikam Prasad on mridangam. Adyam Gana Sudharasa enarambhikkunnu. Natragam Aditalam, Dr. M. Balamurali Krishna Kriti. He begins his recital with the composition of Dr. M. Balamurali Krishna in the raga Nata Setu Aditalam. Gana Sudharasa.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി ഈസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം. ശരണം തവചരണം, രാഗം പന്തുവരാളി, ആദിതാളം ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ കൃതി. ഹി കണ്ടിന്യൂസ് ഹിസ് റിസൈറ്റൽ വിത്ത് ശരണം തവചരണം, കമ്പോസ്ഡ് ബൈ ഡോക്ടർ എം ബാലമുരളി കൃഷ്ണ ഇൻ രാഗ പന്തുവരാളി സെറ്റു ആദിതാളം.

0: അടുത്തത് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ എന്നാരംഭിക്കുന്ന ഇളയമ്മൻ തമ്പിയുടെ കൃതി. ശ്രീരാഗം ആദിതാളം. നെക്സ്റ്റ് ഈസ് കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ ഇൻ രാഗ ശ്രീ സെറ്റു ആദിതാള കമ്പോസ്ഡ് ബൈ ഇളയമ്മൻ തമ്പി.
1: കരുണ

0: ഇതുവരെ നിങ്ങൾ കേട്ടത് കെ ജി ജയന്റെ സംഗീത കച്ചേരി. സി എസ് അനുരൂപ് വയലിൻ, വൈക്കം പ്രസാദ് മൃദംഗം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ കെ ജി ജയൻ. ഹി വാസ് അക്കംപനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ ദി വയലിൻ ആൻഡ് വൈക്കം പ്രസാദ് ഓൺ ദി മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.